0: ാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 മുതൽ December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 മുതൽ കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂട.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ്.

0: ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
0: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം ബേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today because Hamari Anganwadi hai Hamari Zimmedari.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
5: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
6: My Radio 90 FM.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today because Hamari Anganwadi hai Hamari Zimmedari.
2: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജിജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചടത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
3: My Radio 90FM, 90FM. Ketarinya, kootukunda.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
0: 15 പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 to 12 ക്ലാസ് വരെ ട്യൂഷൻ,
0: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ജാനകി എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വരുന്ന വഴിയിൽ കുറെ സ്കൂൾ കുട്ടികളെ കണ്ടു, വേഗം തൂക്കി നിൽക്കുന്നത്. അത് കണ്ടപ്പോ തൊട്ട് ഞാൻ എന്റെ കുട്ടിക്കാലം ഒന്ന് ആലോചിക്കുകയായിരുന്നു. വലിയ വലിയ കാര്യങ്ങളൊന്നല്ല, ഒരു സ്കൂൾ ബല്, ഇടവേളയ്ക്ക് ശേഷം ഫ്രണ്ട്സിനൊപ്പം ഓടുന്നത്, പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ യൂണിഫോം മാറ്റി നേരെ കളിക്കാനായിട്ട് പോകുന്നത്, സൺഡേ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വൈകി എഴുതി നിൽക്കുന്നത്. ശരിക്കും അന്നാലോചിക്കുമ്പോൾ വലിയ സംഭവങ്ങളായിരുന്നില്ല, പക്ഷെ ഇന്നതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദിവസങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾക്ക് തോന്നും. എന്തുകൊണ്ടാണെന്നറിയോ? ഈ വലുതായി കഴിഞ്ഞിട്ട് ഈ കുട്ടിക്കാലം നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നത്, കാരണം അന്ന് നമ്മൾ ആ നിമിഷങ്ങളിലായിരുന്നല്ലേ ജീവിച്ചിരുന്നത്. നാളെ എന്താകും, കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു എന്നൊക്കെ ആലോചിച്ച് അത്ര സമയം കളയാറില്ല. സ്കൂൾ കഴിഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞു, വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കളി, രാത്രി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ കിടന്നുറങ്ങാം. എന്നാൽ ഇന്നോ ഒരു ദിവസം തീരുമ്പോഴേക്കും നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ജോലി ആയിരിക്കാം, പഠനം, റെസ്പോൺസിബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തലയിലുണ്ടാകല്ലേ. അതുകൊണ്ടായിരിക്കാം പിന്നെ ഈ കുട്ടിക്കാലത്തെ സിമ്പിൾ ലൈഫ് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത്. അന്ന് നമ്മൾക്കൊരു ചെറിയ സന്തോഷം മതിയായിരുന്നു അല്ലേ, ഒരു ഐസ്ക്രീം, ഒരു പുതിയ പെൻസിൽ ബോക്സ്, പിന്നെ ഫ്രണ്ട്സിനൊപ്പമുള്ള ഗെയിംസ്, അത്രയും മതിയൊരു ദിവസം കംപ്ലീറ്റ് ആകാനായിട്ട്. ഇന്ന് അതേ സന്തോഷം കിട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ വേണമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ മിസ് ചെയ്യുന്നത് ശരിക്കും ആ പഴയ കാലത്തെയാണോ അതോ അന്നുണ്ടായിരുന്ന ആ കെയർ ഫ്രീ ഫീലിങ്ങിനെയാണ്? ഒരുപക്ഷെ രണ്ടും ആയിരിക്കും അല്ലേ. അതുകൊണ്ട് ഈ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയില്ലെങ്കിലും അന്നത്തെ പോലെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ ഹാപ്പിനെസ് എന്നത് വലിയ അച്ചീവ്മെന്റ്സിലല്ല, വൈകുന്നേരം ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് ഒരു ചായ കുടിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണ്, അതെന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു ഹാപ്പിനെസ് കുറച്ചും കൂടി ഒന്ന് ഇരട്ടി മധുരമാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ട്യൂൺ ചെയ്യുന്നുണ്ട്. You guys are listening to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജേ ദിരാജാ ജാനകി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാജാനകി. ഇനി മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? ആരുടെയെങ്കിലൊക്കെ ആൻസർ സ്കൂൾ ഡേയ്സ് ആയിരിക്കുള്ളൂ. ചിലർക്ക് കൂട്ടുകാരോടൊപ്പമുള്ള കളികൾ, ചിലർക്ക് അമ്മ ഉണ്ടാക്കി തരുന്ന സ്നാക്സ്, ചിലർക്ക് വെക്കേഷൻ സമയത്ത് കസിൻസ് ആയിട്ട് ഒത്തുകൂടുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മൾ വളർന്നിട്ട് മിസ് ചെയ്യുന്നത് പലപ്പോഴും വലിയ സംഭവങ്ങളല്ല, ചെറിയ റൊട്ടീൻസ് ആണല്ലേ. രാവിലെ അമ്മ എഴുന്നേൽപ്പിക്കുന്നത്, സ്കൂൾ ബാഗ് എടുത്ത് ഇറങ്ങുന്നത്, ക്ലാസ് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം വീട്ടിലേക്ക് നടക്കുന്നത്, വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പഠിക്കാനായിട്ടിരിക്കുന്നത്, അത് കഴിഞ്ഞ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത് വരാനായിട്ട് കാത്തിരിക്കുന്നത്, അന്ന് ഇതൊക്കെ വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ചില റൊട്ടീൻസ് മാറില്ലേ, ആളുകൾ മാറും, ചിലർ ദൂരെയായിരിക്കും, ചിലർ ബിസി ആകും, നമ്മളും പതിയെ പുതിയ റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, അന്ന് ഓർഡിനറി ആയി തോന്നിയ ചില മൊമെന്റ്സ് ആക്ച്വലി നമ്മുടെ ലൈഫിലെ പ്രീഷ്യസ് ആയിട്ടുള്ള മെമ്മറീസ് ആയിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പഴയൊരു കാർട്ടൂൺ പാട്ട് കേട്ടാലോ, സ്കൂൾ യൂണിഫോം പോലൊരു ഡ്രസ്സ് കണ്ടാലോ, അല്ലെങ്കിൽ പഴയൊരു സ്മെല്ല് കിട്ടിയാലോ, പെട്ടെന്ന് നമ്മളുടെ ഒരു കുട്ടിക്കാലം ഓർമ്മയിൽ വരല്ലേ. കാരണം ഈ മെമ്മറീസിനൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ മറന്നെന്ന് കരുതിയ പല കാര്യങ്ങളും ചെറിയ സ്മെല്ല്, സൗണ്ട്, പ്ലേസ്, എന്തെങ്കിലും ട്രിഗർ ആയാൽ തിരികെ വരുമല്ലേ. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു പാട്ട് കേൾക്കുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുമ്പോൾ പഴയൊരു വീട്ടിലെ ഓർമ്മ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ നമ്മൾ വളർന്നപ്പോൾ നഷ്ടപ്പെട്ടത് കുട്ടിക്കാലം മാത്രമായിരിക്കില്ല, അന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് ചെറിയ സന്തോഷങ്ങളാണല്ലേ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ലൈഫിലുള്ള ചെറിയ മൊമെന്റ്സിനെ എൻജോയ് ചെയ്യുക. കാരണം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നത്തെ ഈ ചെറിയ കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്യാനായിട്ട് തുടങ്ങും, അതും നമ്മുടെ മെമ്മറീസ് ആയി മാറില്ലേ. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ തുമ്പിവാ തുമ്പക്കൂടത്തിൻ ആ ഒരു പാട്ട് പ്ലേ ആയത്. സോ എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാജാനകി.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജാചാനഗി. യെസ് അങ്ങനെ ആ ഒരു സമയമായിരിക്കാണ് പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മച്ച് ചോദ്യത്തിനുള്ള ആ ഒരു സമയം. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം അല്ലേ. ഇന്ന് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ യെസ് മച്ച് ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ടീച്ചേഴ്സ് ഡേ ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഇന്ത്യയിലെ ടീച്ചേഴ്സ് ഡേ ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? യെസ് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072780909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അറിച്ചേ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാ ജാനകി. യെസ് നമ്മൾ ഇന്ന് നമ്മുടെ സിനിമ വിശേഷങ്ങളിൽ പറയുന്ന സിനിമ പ്രണയത്തെ കുറിച്ചാണ്. ഈ പ്രണയത്തിന് മുന്നിൽ ഒരു കണ്ടീഷൻ വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു കാര്യം മാത്രം നീ ചെയ്യണം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആൾ ആദ്യം എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? അങ്ങനെ ഒരു അൺയൂഷ്വൽ കണ്ടീഷനിൽ നിന്ന് തുടങ്ങുന്ന ഒരു ലവ് സ്റ്റോറിയാണ് 2026 പുറത്തിറങ്ങിയ രാം ആൻഡ് ലീല. ഈ ഒരു സിനിമയുടെ പേര് പോലെ തന്നെയാണ് രാമന്റെ ലീലയുടെയും കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. എന്തായാലും കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ രാമിന്റെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വേണം, വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമാണ്. പക്ഷേ ഏജ് കൂടിയോണ്ട് തന്നെ പല കാര്യങ്ങൾ കൊണ്ടും ആള് വിചാരിച്ച പോലെ അത് നടക്കാതെ വരാണ്. അപ്പോഴാണ് ലീല അയാളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇവരുടെ ലൈഫിൽ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ലീല രാമനോടൊരു പ്രത്യേക കണ്ടീഷനാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വൈകുന്നേരം 6 മണിക്ക് ശേഷം തന്നെ കാണാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ വരില്ലേ? 6 മണിക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ലീല എന്തിനാണ് ഇങ്ങനൊരു കണ്ടീഷൻ വെച്ചത്? അതിന് പിന്നിലുള്ള കാരണം എന്താണ്? അതിപ്പോൾ പറഞ്ഞ സിനിമയുടെ പ്രധാന കൗതുകം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ നമ്മുടെ റാം ആൻഡ് ലീല ഒരു സാധാരണ ബോയ് മീറ്റ്സ് ഗേൾസ് ലവ് സ്റ്റോറി അല്ല. റൊമാൻസിനൊപ്പം കോമഡിയും ഫാന്റസി എലമെന്റ്സും പിന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചില അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷനും ഈ ഒരു സിനിമയിലുണ്ട്. ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഇംപ്രഷൻ, പിന്നീട് ആ വ്യക്തിയെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുടെ എല്ലാ സൈഡും ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് കഴിയുമ്പോൾ, എങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് റാം ആൻഡ് ലീലയുടെ കഥ മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് കൂളാക്കാനായിട്ട് ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാ ജാനകി.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ. ഒരു റിലേഷൻഷിപ്പിൽ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? അവരെ സ്വഭാവം, സംസാരിക്കുന്ന രീതി, നമ്മളോട് പെരുമാറുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. പക്ഷേ ഒരാളെ കുറിച്ച് നമ്മൾ മനസ്സിലുണ്ടാക്കിയിരുന്ന ഒരു ഇമേജിനും ആ വ്യക്തി യഥാർത്ഥത്തിൽ ആരാണ് എന്നതിനും ചെറിയൊരു വ്യത്യാസം വന്ന ആ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതാണ് റാം ആൻഡ് ലീല കുറച്ച് ഡിഫറെന്റ് ആയ രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ റാമിന്റെ ജീവിതത്തിലേക്ക് ലീല വരുന്നതോടെയാണ് കഥയില് മാറ്റങ്ങൾ തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഒരു സാധാരണ ലവ് സ്റ്റോറി പോലെയാണെന്ന് തോന്നിയെങ്കിലും ലീല മുന്നോട്ട് വെക്കുന്ന ചില കണ്ടീഷൻസ് പിന്നീട് റാമു മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുമാണ് കഥയെ മറ്റൊരു ഡിറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രണയം എന്ന് പറയുമ്പോൾ ഒരാൾ ഇഷ്ടപ്പെടുക മാത്രമാണോ അതോ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അറിഞ്ഞാലും അത് ഈ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കാൻ കഴിയുന്നതാണോ? റാം ആൻഡ് ലീല ഈ ഐഡിയയെ വളരെ സീരിയസ് ആയിട്ടല്ല, കോമഡിയും ഫാന്റസിയും ചേർത്താണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് റാമിന് ലീലയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കൺഫ്യൂഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഈ ഒരു സിനിമയിൽ ഹ്യൂമറിനുള്ള സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് സിനിമയുടെ കോറിൽ റൊമാൻസ് ഉണ്ടെങ്കിലും അതിനൊപ്പം ആക്സെപ്റ്റൻസ്, ഐഡന്റിറ്റി, എക്സ്പെക്ടേഷൻസ് അതൊക്കെ കയറി വരുന്നുണ്ടല്ലേ. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു

0: കോമഡിയും ചേർന്നൊരു കഥയാണ് റാം ആൻഡ് ലീല. പക്ഷേ ഈ സിനിമയുടെ പിന്നിലെ ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കേട്ടാൽ ഓ ഇതായിരുന്നോ എന്നൊക്കെ തോന്നും. അതെന്തൊക്കെയാണ് എന്നല്ലേ, ഇതൊക്കെ പറയും അതിന് മുൻപായി ഈ കഥകൾക്കിടയിൽ കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജാചാരകി.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: Welcome back to our show, Lunch Breakil, Arshay Dheeraja Janaki. ഒരു സിനിമയുടെ പേര് റിലീസിന് തൊട്ട് മുൻപ് മാറിയാൽ അത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അല്ലേ? രാം ആൻഡ് ലീലയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സിനിമ ആദ്യം അനൗൺസ് ചെയ്തത് രാം ഇൻ ലീല എന്ന പേരിലായിരുന്നു. പക്ഷേ റിലീസിന് വെറും 2 ദിവസം മുൻപ് സെൻസർ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കിയ സമയത്താണ് ടൈറ്റിൽ മാറ്റി രാം ആൻഡ് ലീല എന്നാക്കിയത്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയോ? രാം ആൻഡ് ലീല ഒരു ഡെബ്യൂട്ട് കോമ്പിനേഷൻ കൂടിയാണ്. അതായത് ഒരു പുതിയ സംവിധായകനും ഒരു പുതിയ ആക്ട്രസും പ്രധാനമായി എത്തുന്ന ഒരു സിനിമ. ഇനി സിനിമയുടെ പ്രമീസിലും ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. രാമിനെ വിവാഹം കഴിക്കാൻ സ്യൂട്ടബിൾ പാർട്ട്ണറിനെ കണ്ടെത്താൻ കഴിയാതെ പല റിജക്ഷൻസുകളും നേരിടേണ്ടി വരുന്നുണ്ടല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിൻ ജേർണിയിൽ ലീലയെ കാണുന്നത്. ഇരുവരും തമ്മിൽ ഇഷ്ടം തുടങ്ങുന്നുണ്ട്. പക്ഷേ ലീലയുടെ ഒരു കണ്ടീഷനാണ് കഥയെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് ശേഷം എന്താണ് കാണാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? ഇവിടെ നിന്നാണ് സിനിമയുടെ മിസ്റ്ററി തുടങ്ങുന്നത്. പക്ഷേ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം സിനിമയുടെ പ്രധാന ട്വിസ്റ്റ് ട്രെയിലറിൽ തന്നെ റിവീല് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ട്രെയിലർ കണ്ടവർക്ക് പോലും സിനിമ കാണുമ്പോൾ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടാകുന്ന രീതിയിലാണ് മേക്കേഴ്സ് കഥ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് പ്രിഡിക്ട് ചെയ്യാനേ പറ്റിയിരുന്നില്ല. പിന്നീട് പുറത്ത് വന്ന വിവരങ്ങൾ പ്രകാരം റൊമാൻസിൽ നിന്ന് കഥ ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ആംഗിളിലേക്കാണ് മാറിയത്. അപ്പോൾ ടൈറ്റിലിന് ചേഞ്ച്, ഡെബ്യൂട്ട് ഡിറക്ടർ, ഡെബ്യൂട്ട് ആക്ട്രസ്, പിന്നെ ട്രെയിലറിൽ തന്നെ റിവീല് ചെയ്ത പ്രധാന ട്വിസ്റ്റ്, രാം ആൻഡ് ലീലയുടെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഒരുപാടാണ് അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അതിനു മുൻപായി ഈ ഒരു യാത്രയിൽ കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജേ ദിരാജാ ജാനകി.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജാ ജാനകി. അപ്പോൾ രാമൻ ലീലയെ കുറിച്ച് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ചുരുക്കി നമുക്ക് നോക്കാല്ലേ, ഒരു സാധാരണ ലവ് സ്റ്റോറി പോലെ തുടങ്ങുന്ന ഒരു കഥ, പക്ഷെ അതിനിടയിൽ വരുന്ന ഒരു അൺയൂഷ്വൽ കണ്ടീഷൻ, അതിന് പിന്നിലെ മിസ്റ്ററി, പിന്നെ റൊമാൻസിനൊപ്പം കോമഡിയും ഫാന്റസി എലവൻസും കൂടി ചേരുമ്പോഴാണ് രാമൻ ലീല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയി മാറുന്നത്. പക്ഷേ ഇതിനേക്കാൾ പ്രധാനമായി സിനിമയുടെ കഥയെക്കുറിച്ച് അധികം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് കാണാതിരിക്കുന്നതാണ് നല്ലത്. ട്രെയിലർ പോലും റിവീൽ ചെയ്യാത്ത ചില കാര്യങ്ങൾ സിനിമയിൽ വരുന്നുണ്ട്. റൊമാൻസ് എന്ന് കരുതി തുടങ്ങുന്ന കഥ പിന്നീട് മറ്റൊരു ഡിറക്ഷനിലേക്കാണ് പോകുന്നത്. അതുപോലെ ഒരു റിലേഷൻഷിപ്പിൽ ലവ് മാത്രം മതിയോ? ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്രൂത്ത് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം അതുപോലെ തന്നെ തുടരുമ്പോൾ? രാമൻ ലീല അതിനൊരു സിനിമാറ്റിക് ആൻസർ നൽകാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. റൊമാൻസ് ഇഷ്ടപ്പെടുന്നവർക്കും അതിനൊപ്പം കുറച്ച് കോമഡിയും ഫാന്റസിയും അൺഎക്സ്പെക്റ്റഡ് ടേൺസ് ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു 2026 റിലീസായ തമിഴ് മൂവിയാണ് റാം ആൻഡ് ലീല. കഥയിലെ പ്രധാന സർപ്രൈസ് ഇവിടെ പറഞ്ഞ് സ്പോയിൽ ചെയ്തിട്ടില്ല, അത് സിനിമ കണ്ട് തന്നെ അറിയണം. അപ്പോൾ ഇതായിരുന്നു റാം ആൻഡ് ലീല. പ്രണയത്തിൽ നിന്ന് തുടങ്ങുന്ന, പക്ഷേ പ്രണയത്തിൽ മാത്രം ഒതുങ്ങാത്ത മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നൊരു കഥ. ഏതായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് വ്യൂഡ് ഫ്ലഡ്ല പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജാ ജാനകി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകി. ഒരു യാത്ര നമ്മളൊരു സ്ഥലത്തേക്ക് മാത്രമാണോ കൂട്ടിക്കൊണ്ട് പോകുന്നത്? ചില യാത്രകൾ അങ്ങനെയല്ലല്ലേ. നമ്മൾ പുറപ്പെട്ടത് ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും, പക്ഷേ തിരികെ എത്തുമ്പോഴേക്കും നമ്മളെ തന്നെ കുറച്ചുകൂടി മാറ്റിയിട്ടുണ്ടാകും. അങ്ങനൊരു യാത്രയുടെ കഥയാണ് 2026 പുറത്തിറങ്ങിയ ഇരുമുടി. രവി തേജയെ ഒരു വ്യത്യസ്തമായ കഥാപാത്രത്തിലാണ് ഈ ഒരു സിനിമയിൽ കാണുന്നത്. ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണ് കഥയിലെ മെയിൻ ആയിട്ട് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വിശ്വാസവും കഴിഞ്ഞ കാലത്തെ ചില പ്രശ്നങ്ങളും ഒരു തീർത്ഥയാത്രയും കഥയിലേക്ക് എത്തുന്നുണ്ടല്ലേ. പക്ഷേ ഈ യാത്ര തുടങ്ങുന്നത് ഒരു വലിയ സംഭവത്തിൽ നിന്നല്ല, ഒരു ചെറിയ പെൺകുട്ടിയുടെ ആഗ്രഹത്തിൽ നിന്നാണ്. അവളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അച്ഛനെടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനം അയാളുടെ ജീവിതത്തെ തന്നെ മറ്റൊരു വഴിയിലേക്കാണല്ലേ കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് ഇരുമുടിയെ പതിയെ ഒരു ഇമോഷണൽ ജേണിയായി മാറ്റുന്നത്. പക്ഷേ ഇതൊരു ഫാമിലി ഡ്രാമ മാത്രല്ല, കഥ മുന്നോട്ട് പോകുമ്പോ ആക്ഷനും ത്രില്ലർ എലമെന്റ്സും കൂടി എത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ പേര്, അതിനും ഒരു പ്രത്യേകതയുണ്ട്. അത് കണ്ടു കഴിയുമ്പോ എന്തുകൊണ്ടാണ് ആ ഒരു സിനിമയ്ക്ക് ആ ഒരു പേര് വന്നേ എന്ന് നമ്മൾക്കും മനസ്സിലാകും. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഒരു യാത്രയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ ഒപ്പം കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകി.

0: ഐസിഎസ്ഇ സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകി.
1: ഒരച്ഛനും മകളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഒരാളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ കഴിയും. ഇരുമുടി കാണുമ്പോ ആദ്യം നമ്മളോട് കണക്ട് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പ് തന്നെയാണ്. രവി തേജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ജീവിതം അത്ര പെർഫെക്റ്റ് അല്ല. കഴിഞ്ഞ കാലത്തെ ചില പ്രശ്നങ്ങളും തെറ്റുകളും അയാളുടെ ലൈഫിലുണ്ട്. പക്ഷെ മകളോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ അയാൾ വളരെ ഡിഫറെന്റ് ആണ്. മകളുടെ ഒരു ആഗ്രഹമാണ് അയാൾ ഒരു പുതിയ തീരുമാനത്തിൽ എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു തീർത്ഥയാത്ര പോകുന്നുണ്ട്. ഒരു സ്പിരിച്വൽ മീനിങ് മാത്രമല്ല സിനിമ നൽകുന്നത്, അയാളുടെ ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് പോലെയാണല്ലേ. നമ്മളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും, അതിനുശേഷം ഇനി എല്ലാം മാറ്റാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടാകില്ലേ. ഇരുമുടി ആ ചോദ്യത്തിന് ഒരു അച്ഛന്റെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. മകളുടെ കണ്ണിൽ അച്ഛൻ എങ്ങനെയായിരിക്കണം, സ്വന്തം പാസ്റ്റ് എങ്ങനെയായാലും മകളുടെ മുന്നിൽ ഒരു നല്ല അച്ഛനാകാൻ ഒരാൾക്ക് കഴിയുമ്പോൾ അതിനുവേണ്ടി സ്വന്തം ലൈഫിലെ ചില കാര്യങ്ങളെ നേരിടേണ്ടി വന്നാൽ അയാൾ എങ്ങനെ അതിന് തയ്യാറാകും. ഇതാണ് ഈ ഒരു സിനിമയുടെ ഇമോഷണൽ കോറ്. പക്ഷെ ഇരുമുടി ഇവിടെ തീരുന്നില്ല. ഈ ഫാദർ ഡോക്ടർ റിലേഷൻഷിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആക്ഷൻ, ക്രൈം, ത്രില്ലർ എലമെന്റ്സ് അതൊക്കെ ഈ ഒരു കഥയിൽ കടന്നു വരുന്നുണ്ട്. അതോടെ ഒരു സിമ്പിൾ ഇമോഷണൽ ജേർണി പതിയെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുകയാണ്. പിന്നെ വിശ്വാസത്തിനും സിനിമയിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു തീമും ഒക്കെ. പറയുമ്പോൾ ഡിവോഷൻ മാത്രമല്ല, ഒരു അച്ഛൻ്റെ സ്നേഹവും സ്വന്തം കഴിഞ്ഞ കാലത്തെ നേരിടാനുള്ള ഒരു ധൈര്യവും മാറാനുള്ള ഒരു അവസരം അതിനിടയിലെ വിശ്വാസം ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ സിനിമയുടെ യഥാർത്ഥത്തെ. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് കൂടി പറയാനായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നല്ലേ, ഇതൊക്കെ പറയാം അതിന് മുൻപായി കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജേ ദിരാജാ ജാനകി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഇരുമുടി
1: സിനിമയെ കുറിച്ച് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരച്ഛനും മകളും തമ്മിലുള്ള സ്നേഹത്തിൽ നിന്നാണ് ഈ ഒരു കഥയുടെ തുടക്കം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരാളല്ലേ. പക്ഷേ മകളുടെ സ്നേഹവും അവളുടെ ഒരു ആഗ്രഹവും അയാളെ തന്റെ ജീവിതത്തെ കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഒരു യാത്ര തുടങ്ങുന്നത്. പക്ഷേ അതൊരു തീർത്ഥയാത്ര മാത്രമല്ല, സ്വന്തം കഴിഞ്ഞ കാലത്തെ നേരിടാനും ചെയ്തുപോയ തെറ്റുകളിൽ നിന്ന് മാറാനും മകൾക്ക് വേണ്ടി ഒരു പുതിയ ജീവിതത്തിലേക്ക് നടക്കാനുള്ള ഒരു യാത്ര കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇരുമുടിയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് അച്ഛന്റെ മകളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണല്ലേ. അതേസമയം എടുത്തു പറയേണ്ടതാണ് ഇതിൽ ഇമോഷണൽ മൊമെന്റ് മാത്രം ഒതുങ്ങുന്നില്ല, ആക്ഷൻ ക്രൈം ത്രില്ലർ എലമെന്റ്സ് കൂടി വരുന്നുണ്ട്. അതോടെ തുടക്കത്തിൽ സിമ്പിളായി തോന്നുന്ന കഥ പതിയെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാണ്. പിന്നെ നമ്മുടെ രവി തേജയുടെ കഥാപാത്രത്തിനൊപ്പം ബേബി നക്ഷത്രം അവതരിപ്പിച്ച മകളുടെ കഥാപാത്രത്തിനും കഥയിൽ പ്രധാന സ്ഥാനമുണ്ട്. ഇവർ തമ്മിലുള്ള ബോണ്ടാണ് സിനിമയുടെ ഇമോഷണൽ സൈഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് ചിലപ്പോൾ ജീവിതം നമ്മളെ മാറ്റുന്നത് വലിയ സംഭവങ്ങളിലല്ലേ. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ ഒരു ചെറിയ ആഗ്രഹമായിരിക്കും അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ കഥയാണ് ഇരുമുടി. കഥയുടെ പ്രധാന ടേണിംഗ് പോയിന്റ്സ് ഇവിടെ പറയുന്നില്ല, കാരണം ഈ യാത്രയുടെ യഥാർത്ഥ ഇമോഷനും മിസ്റ്ററിയും സിനിമ കണ്ടു തന്നെ അനുഭവിക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് 2026 റിലീസായ ഇരുമുടി സിനിമയിൽ പറയുന്നത്. കൂടുതൽ കണ്ടു തന്നെ അറിയണം. കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ മറക്കരുത് കേട്ടോ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജാ ജാനകി.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ആർജേ ധീരജ ജാനകി. യെസ് അങ്ങനെ ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി അഗൈൻ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം, ആ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. ഇന്ത്യയിലെ ടീച്ചേഴ്സ് ഡേ ഏത് ദിവസമാണ് ആചരിക്കുന്നത്? യെസ് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072780909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ആർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ചാനകിയാണ്. അങ്ങനെ സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ ദേ 4 മണിയാകാൻ റൈറ്റ് ഉണ്ട്. ഒരു കുട്ടി ബ്രേക്കൊക്കെ എടുക്കേണ്ട സമയം വായില്ലേ. ഈ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ 4 മണിയായപ്പോൾ പണ്ടൊക്കെ ഈ 4 മണിയാകാനായിട്ട് കാത്തിരുന്ന ആ ഒരു സമയം. പക്ഷേ കാലം മാറിയപ്പോൾ നോക്കി ഈ 4 മണിയാകരുതെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ സമയം വലിയ കാര്യമായിരിക്കുള്ളൂ അല്ലേ. പക്ഷെ നേരെ തിരിച്ച് നമ്മൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും തീരണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. സോ എപ്പോഴും പറയുന്നത് പോലെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് നമ്മൾ വേണം കാര്യങ്ങള് ഓരോന്നും ചെയ്യാനായിട്ട്. ഇപ്പൊ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, പക്ഷേ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോഴായിരിക്കുള്ളൂ നമ്മൾ വേസ്റ്റ് ചെയ്ത ടൈം ആലോചിക്കുമ്പോൾ റിഗ്രറ്റ് അടിക്കുന്നുണ്ടാകുക. സോ എപ്പോഴും പറയുന്നത് പോലെ ടൈം വേണ്ടുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുക, എൻജോയ് ചെയ്യുക, എൻജോയ് എവറി ലിറ്റിൽ മൊമെന്റ്സ്. ഏതായാലും ഇവിടെ ഈ സമയം ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തേക്ക് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. പക്ഷേ ഇതോടെ ഒന്നും തീരുന്നില്ല, ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ദിവസം അതായത് നാളെ കൃത്യ സമയത്ത് കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയാണ്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ടു ഓൺലി ഓൺ ബൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരജ ജാനകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. 90 FM.

0: adrenalinia.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
2: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
3: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
3: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വന്നു പോകും മഞ്ഞും തണുപ്പും, അന്നും തുണയ്ക്കു നീയൊരാൾ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.